കോട്ടകപിശന മഹേഷ കോടീന്ദ്ര ബ്രഹ്മാഗിതേ രാവസസ് ക്രൂർ ജലേ ദോഹരാ രാമകഥാ ജുഗ ജുഗ അടൽ സബ് കോ പാ

സഗ്രീസഷ്ടധികായ അചമ്പവ്യാ ജുഗാ സ്വരൂപസ്വയംഭവ അപരശ്വാമേരീതും കരോ സിഖുബാര അസഖസംഗരോ ദുഷ്ടജതേവട്ടുപാത സകലമലേഷ കരോരണകാത്ത ജയസ്തു ജയതാപരണീ പരേ തിനകേ ദുഷ്ടദുഖിതരേ പുരുഖജാമേ തേഹാരേ തിനകേതം സങ്കട സപടാരേ ജോ കൽ കൊക്കാർത്തെ അഹ താക്കേ കാൽ നികട്ട അഹ രക്ഷാവേ തായ സബ കാല ദുഷ്ടരിഷ്ടരേ തത് കാല കൃപാ ദൃഷ്ടം ജാഹേ ഹർഹൗ താക്കേ താപ തനകമ ഹർഹൗ ഹൃദ സിദ്ധ കർമ്മോ സബ ഹോയി ദുഷ്ട ശവായ സഖേന കോയി ഏക